0: Nên bạc sọ kỹ giặc xong môn lôi sọ dân bạc tế bán xa lăng tinh đề.
1: À.
0: Lê yang găm tinh à, yang găm sẵn kâm mê lê ra trên nhắm lăng tinh bố nhá.
1: À găm tinh giá bếp nạ, bố bà nè sưu đà tế áo đô ngân sayu răng á đẹp thai, áo bà lai đẹp tế đô ngân dân ông gà gà nạ nị xung lăng nạ găm tinh.
0: Đô
1: áng á tế tế găm đẹp tinh mân lãnh nhé. À giá rin nà gà rãnh xa rãn áo ra gul jì gul mô lê xong gul jì lật tư găm lì đàn lì lè bò phá lì tết ác lăng găm gul jì dì nà tà gà lì đàm bò tà rà bò tà rà ịl gà gà lì tùm ế tì tùm bà rì à gà tìng jà à dùm tìng jù băng xa tà dì nà
0: ế lè kà tì dì tì ế tà gà tì kà rà gà bàn tù bà tì lè nà nà tà rà băng xa tà dì đô áng jì kà tù mà nhòm lò kà ịt jà ịt nà tì à dùm bì nà bù nà
1: ajum binti boile apang rogum na jineso aranga na ajineso ling abel ne kralo ki tine nuran tapore tanong galeng ne ndara jena harun sa anji akutuk jenam sa ambre yelunate paraman kumedan kamponen nele selinga ayon nasari jena te kralo ki nagam da jinte jena bane nagam
0: o meler na biso o ki type jenang
1: antinna antinna antinna ko tin anti ya gadelte
0: gadelte
1: anti garain sara na ora gulji gulmol sen gulji gamlai de
0: anti
1: ഇന്ന് പാത്തെ ടൈഫോയിഡ് മലേറിയ ജിനു കോട്ടിംഗ് കരിയൽത്തെ
0: കരിയൽ
1: താഗലംഗം ബനൻ സണ്ടേത്തെ
0: ബനൻ സണ്ടേത്തെ ഓ പുഞ്ഞാ ആമൻ സോറാമറഞ്ചാടോം ദിനെ നഗം രഗം നാതിക്തം ബനസ യാംഗം ജനം തോ മെഡിക്കൽ ഇല്ലെഞ്ഞിരണ്ട മൊല്ല തുറു ആജർ കൽജ ആജർ ജനം കുറച്ചത്തെ ചെയ്യാം ആമ മൊല്ല സ തുറു സബി ആ ഭിത്തരെ അതിന ബനസ തെം ബനസ ആമൻ യാംഗം ജനം തോ യാംഗം ഈസ പാങ്തെ പുഞ്ഞാ
1: അഞ്ഞനോ കയ ആയിഷാ ബോയലച്ചിനോ കയ ആയിഷാം ai ogandi lain jite isum lain jite na titi ji jadi ni jai tegam jadi nuan kan apa tas tonga sai tonga ni na ni sai apa tas tegam tai ni jadi na ogang ka jadi
0: so
1: ani ji ano gandi mal jadi na ogandi le tik tai ji
0: oh bunyang okey bunyang itu ni tinare gam ko itu bunyang akan tin
1: ino kaya ti jiti mo na na ogang jenong do una de ita ji do okey ya no kay eti tegam na negam na batar gona te karalo ke അർത്ഥനാ ബോൽമായി ഗംസിച്ച് പോയാൽ ജലം ദക്കുത്തി അഞ്ചിലാത്ത് കടാലോകെ ആ കുടുംബ സാപ്പാൻ സാബ്ലെ സന്നാരാദം സൈന്താൻ സൈന്താലെ ബൊഡ്ഡർ വാടാ ബാത്തെ അശോ ബാഗിയാകി ഉഞ്ചി ഗനു ഗു ആസനം ദാരാ അങ്ങാത്ത് ഡിങ്ങ് തിങ്കും ദാരം ബുളി അഞ്ഞ ദേത്തി അശന്തിനാ നങ് തവാൻ തപ്ലെ കുനാദ ആങ്ങാത്ത് ഗാത്തജി കുടുക് ഡോങ്ങൻ ആൻ സുദാ ഒരു ബാത്തോ രോഗോ നെത്തി ബംസാത്തജി ഗംലെ ഏത്തെ ദക്കു
0: ദുർബോളോ ഡെലായൻ്റെ കി തീ തീ ആകാം തെമ്പറി നമ്മൾ രുഗമഞ്ചാക്കി ആകാം തെമ്പറി കനീസും ഡക്കു തിന്നപ്പുന
1: കനീസും
0: ala
1: daku antate do anti do ngen ja sudah balai nak selen tin nyen obling lai etegam ele bo bo jile mandlan din to orden aku tu blogo mana jin sering la ngen sering to orden aku tu blogo mai ate boile tengah tu sai wan tuan suruh tinggam silo tun kam si antara aku lang sapa sapa bangsa gen sai dal gimi dang sai dan sai dale anta seneng te kurlang bagi ya genu gun godang go le tinggam tu sai ya bodar ada awak tak cikgu yang akan terting tu penting pun darah dia yang akan tanya tu silap tiang top tapi saya udah lain sini sering dia kena terkuku tem kuku tem mak melen dah kutim be entah ada ninda to lengan tem ranap sini beri dah jengte apura teman cikgu aja apura tem belum sini dia banyak mati titum dah kulen ni hari tim buat minum panang sandi ti gamle geram gaman
0: do adi bunyang lain jadi enak ang abu buji tu yang sering anjay എനക്ക് ആ മെഡിക്കൽ ഇഞ്ചിലെ തബ്ജി തിഞ്ചിനിക്ക് അല്ലെ തബ്ജി ഇഞ്ചിന് ഒരാണ്ടെ തിരിച്ചിട്ടുണ്ട് അല്ലെ തബ്ജി നമ്പാത്തെ എത്തി കാണത്തോ തുറപ്പോടെ ഡോമഞ്ഞിട്ടേ താസന എത്തകം അമ്മ ഞാൻ ഔബ്ലിംഗ് നമ്പറെ ചോദ്യം എത്തകം തുമ്പ ഇഞ്ചിന് ബസ്
1: ഖനീസും
0: അല്ലെ ഇത്തി ഡോങ്ങൻ ദുർബോടേ കനീസും അതെ യംഗ മാസം എത്തിച്ചുപോ
1: കനീസും ഡോങ്ങൻ ഡോങ്ങലെ ചിന്തി മുഞ്ഞാമന ജോങ്കടേ ഗാമലേ എത്തി ഗാമത്തു